0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ശ്രീമതി എസ് രുക്മിണിയുടെ വീണ കച്ചേരി കേൾക്കാം. ശ്രീ അടൂർ എം വി നാരായണൻകുട്ടി മൃദംഗം, ശ്രീ അടൂർ പി കെ രമേശ് ഗെഞ്ചിറ. ആദ്യം നാട്ടക്കുറിഞ്ചി രാഗത്തിൽ അടതാള വർണ്ണം കേൾക്കാം. പട്ടണം സുബ്രഹ്മണ്യ അയ്യർ രചിച്ചത്.
2: ദിസ് ഇസ് രാഗം 24/7 DTH. എനി ടൈം ഇന്ത്യൻ മ്യൂസിക്. Listen to Carnatic Classical Veena Recital by Shrimati S. Rukmini. She is accompanied on the mridangam by Shri Adoor M. V. Narayanan Kutty and on the ganjira by Shri Adoor P. K. Ramesh. She begins a Carnatic Classical Veena Recital with a varnam of Pattanam Subramanya Iyer in the rag Natakurunji set to Adathal.

0: ഇനി കാനഡ രാഗത്തിൽ മഹാരാജ സ്വാതി തിരുനാൾ രചിച്ച മാമ വസദ ജനനി എന്ന കൃതി കേൾക്കാം രൂപക താളം.
1: കണ്ടിന്യൂയിങ് ഹർ വീണ റെസൈറ്റൽ, ഷി വിൽ നൗ പ്രസന്റ് എ കോമ്പോസിഷൻ ഓഫ് മഹാരാജ സ്വാതി തിരുനാൾ, മാമവ സദാ ജനനി. ഇൻ ദ രാഗ് കാനഡ, സെറ്റ് ടു രൂപക താൾ.

0: ഇനി ജി എൻ ബാലസുബ്രഹ്മണ്യം രചിച്ച സരസ്വതി നമോസ്തുതേ എന്ന കൃതി കേൾക്കാം. രാഗം സരസ്വതി, രൂപക താളം.
1: നെക്സ്റ്റ് ഇസ് എ കോമ്പോസിഷൻ ഓഫ് ജി എൻ ബാലസുബ്രഹ്മണ്യം, സരസ്വതി നമോസ്തുതേ. ഇൻ ദ രാഗ് സരസ്വതി, സെറ്റ് ടു രൂപകതാൾ.

0: രാഗം 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശ്രീമതി എസ് രുക്മിണിയുടെ വീണക്കച്ചേരി. ശ്രീ അടൂർ എം വി നാരായണൻകുട്ടി മൃദംഗം, ശ്രീ അടൂർ പി കെ രമേശ് ഗെഞ്ചിറ. ഇനി കാംബോജി രാഗത്തിൽ ഹരികേശ നല്ലൂർ ഡോക്ടർ എൽ മുത്തയ്യ ഭാഗവതർ രചിച്ച രത്നകഞ്ചുകധാരണി എന്ന കൃതികൾക്കാം മിശ്രചാപ്പത്താളം.
1: This is Ragam 24/7 DTH, anytime Indian music. You are listening to Carnatic Classical Veena Recital by Srimati S. Rukmini. She is accompanied on the mridangam by Shri Adur M.V. Narayanan Kutty and on the ganjira by Shri Adur P.K. Ramesh. Next is a composition of Harikeshan Nallur, Dr. L. Muthaya Bhagavadar. Ratna Kanjuga Dharani in the rag Kamboji set to Mishra Chapatal.

0: അവസാനമായി ബിഹാഗ് രാഗത്തിൽ മഹാരാജ സ്വാതി തിരുനാൾ രചിച്ച സാരമൈന എന്നാരംഭിക്കുന്ന ജാവലി കേൾക്കാം രൂപക താളം.
1: ശ്രീമതി എസ് രുക്മിണി കൺക്ലൂഡ്സ് എ കർണാട്ടിക് ക്ലാസിക്കൽ വിനർ റെസൈറ്റൽ വിത്ത് എ ജാവലി ഓഫ് മഹാരാജ സ്വാതി തിരുനാൾ സാരമൈന ഇൻ ദ രാഗ് ബിഹാഗ് സെറ്റ് ടു രൂപക താൾ.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് ശ്രീമതി എസ് രുക്മിണിയുടെ വീണക്കച്ചേരി, ശ്രീ അടൂർ എം വി നാരായണൻകുട്ടി മൃദംഗം, ശ്രീ അടൂർ പി കെ രമേശ് ഗഞ്ചിറ. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസ്ണിംഗ് ടു കർണാട്ടിക് ക്ലാസിക്കൽ വീണ റെസൈറ്റൽ ബൈ ശ്രീമതി എസ് രുക്മിണി. Accompanying artist were Shri Adoor M.V. Narayanan Kutty on the Mridangam and Shri Adoor P.K. Ramesh on the Ganjira. This program was brought to you by Akashwani Thiruvananthapuram for Ragam 24/7 DTH, Anytime Indian Music.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24 7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ഡോക്ടർ എസ് അശ്വതി പാടിയ കൃതികൾ കേൾക്കാം. ശ്രീമതി എ എൽ മഞ്ജുള രാജേഷ് വയലിൻ, ശ്രീ ചേർത്തല ആർ ജയദേവ് മൃദംഗം, ശ്രീ പെരുകാവ് എച്ച് എൽ അഭിഷേക് ഖടം. ആദ്യം നടനാരായണി രാഗത്തിൽ മഹാഗണപതി എന്ന കൃതി കേൾക്കാം. ആദ്യ താളം മുത്തുസ്വാമി ദീക്ഷിതർ രചിച്ചത്.
2: This is Ragam 24/7 DTH Anytime Indian Music. Listen to Carnatic Classical Vocal Recital by Dr. S. Ashwathi. She is accompanied on the violin by Srimati A. L. Manjula Rajesh. On the mridangam by Sri Chertala R. Jayadev. And on the ghatam by Sri Perikau H. L. Abhishek. She begins a Carnatic Classical Vocal Recital with the composition of

0: അടുത്തതായി പാപനാശം ശിവൻ രചിച്ച കർപ്പക മനോഹര എന്ന കൃതി കേൾക്കാം. രാഗം മലയമാരുതം, ഖണ്ഡചാപതാളം.
1: കണ്ടിന്യൂയിങ് ഹർ കർണാട്ടിക് ക്ലാസിക്കൽ വോക്കൽ റിസൈറ്റൽ, ഷി വിൽ നൗ പ്രസന്റ് എ കോമ്പോസിഷൻ ഓഫ് പാപനാശം ശിവൻ, കർപ്പക മനോഹര. ഇൻ ദ രാഗ് മലയമാരുതം, സെറ്റ് ടു ഖണ്ഡചാപതാൾ.

0: ഇനി ഓ രാജീവാക്ഷ എന്ന കൃതി കേൾക്കാം. രാഗം ആരഭി, മിശ്രചാപ്പത്താളം, ത്യാഗരാജസ്വാമികൾ രചിച്ചത്.
1: നെക്സ്റ്റ് ഈസ് എ കമ്പോസിഷൻ ഓഫ് സെയിന്റ് ത്യാഗരാജ, ഓ രാജീവാക്ഷ. ഇൻ ദ രാഗ് ആരഭി സെറ്റ് ടു മിശ്രചാപ്പത്താൾ.

0: രാഗം 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ എസ് അശ്വതി പാടിയ കൃതികൾ. ശ്രീമതി എ എൽ മഞ്ജുള രാജേഷ് വയലിൻ, ശ്രീ ചേർത്തല ആർ ജയദേവ് മൃദംഗം, ശ്രീ പെരുകാവ് എച്ച് എൽ അഭിഷേക് ഖടം. ഇനി വൃന്ദാവന സാരംഗ രാഗത്തിൽ ത്യാഗരാജസ്വാമികൾ രചിച്ച കമലാപ്ത കുല എന്ന കൃതി കേൾക്കാം ആദ്യ താളം.
1: ദിസ് ഇസ് രാഗം 24/7 DTH എനി ടൈം ഇൻ ദ മ്യൂസിക്. യു ആർ ലിസ്ണിംഗ് ടു കർണാടിക് ക്ലാസിക്കൽ വോക്കൽ റിസൈറ്റൽ ബൈ ഡോക്ടർ എസ് അശ്വതി. ഷീസ് അക്കമ്പനീഡ് ഓൺ ദ വയലിൻ by Srimati A.L. Manjula Rajesh, on the Mridangam by Sri Chayathala R. Jayadev, and on the Ghatam by Sri Perikau H.L. Abhishek. Next is a composition of Saint Thyagaraja, Kamalaptakula, in the rag Vrindavana Saranga, set to Adithal.

0: അടുത്തതായി പരമപാവന പാഹിമാം എന്ന കൃതി കേൾക്കാം. രാഗം ഹംസനാദം, ആദിതാളം മഹാകവി കുട്ടമത്ത് രചിച്ചത്.
1: Now listen to a composition of Mahakavi Kuttamath, Paramapavana Pahimam, in the rag Hamsanadam, set to Adithal.

0: അവസാനമായി മഹാരാജ സ്വാതി തിരുനാൾ രചിച്ച ഭാജത് മുരളി എന്നാരംഭിക്കുന്ന ഭജൻ കേൾക്കാം. രാഗം ഭട്ദീപ്, രൂപക താളം
1: ഡോക്ടർ എസ് അശ്വതി. കൺക്ലൂഡ്സ് എ കർണാട്ടിക് ക്ലാസിക്കൽ വോക്കൽ റിസൈറ്റൽ വിത്ത് എ ഭജൻ ഓഫ് മഹാരാജ സ്വാതി തിരുനാൾ, ഭാജത് മുരളി ഇൻ ദ രാഗ് ഭട്ദീപ്, സെറ്റ് ടു രൂപക താൾ.

0: ഇതുവരെ കേട്ടത് ഡോക്ടർ എസ് അശ്വതി പാടിയ കൃതികൾ. ശ്രീമതി എ എൽ മഞ്ജുള രാജേഷ് വയലിൻ, ശ്രീ ചേർത്തല ആർ ജയദേവ് മൃദംഗം, ശ്രീ പെരുകാവ് എച്ച് എൽ അഭിഷേക് ഘടം. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു വിൽ ലിസ്ണിംഗ് ടു കർണാട്ടിക് ക്ലാസിക്കൽ വോക്കൽ റിസൈറ്റൽ ബൈ ഡോക്ടർ എസ് അശ്വതി. അക്കംപനിയിങ് ആർട്ടിസ്റ്റ് വേർ ശ്രീമതി എ എൽ മഞ്ജുല രാജേഷ് ഓൺ ദ വയലിൻ, ശ്രീ ചേർത്തല ആർ ജയദേവ് ഓൺ ദ മൃദംഗം, ആൻഡ് ശ്രീ പെരുകാവ് എച്ച് എൽ അഭിഷേക് ഓൺ ദ ഘട്ടം. ദിസ് പ്രോഗ്രാം വാസ് ബ്രോട്ട് ടു യു ബൈ ആകാശവാണി തിരുവനന്തപുരം. ഫോർ ആഗം 24/7 DTH, എനി ടൈം ഇന്ത്യൻ മ്യൂസിക്.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: ഇപ്പോൾ ടി എച്ച് സുബ്രഹ്മണ്യത്തിന്റെ വയലിൻ കച്ചേരി കേൾക്കാം. കുഴൽമന്ദം ജി രാമകൃഷ്ണൻ മൃദംഗം, ജി മനോഹർ ഖഡം. Now we bring you a violin recital by ടി എച്ച് സുബ്രഹ്മണ്യം. He is accompanied by കുഴൽമന്ദം ജി രാമകൃഷ്ണൻ ഓൺ മൃദംഗം and ജി മനോഹർ ഓൺ ഖഡം. ആദ്യം ഭൈരവി രാഗത്തിൽ ഖണ്ഡജാതി അടതാളവർണം വിരിബോണി. ഫസ്റ്റ് ഐറ്റം ഓഫ് ദിസ് കൺസേർട്ട് ഇസ് എ ഭൈരവി രാഗവർണം സെറ്റ് ടു ഖണ്ഡജാതി അടതാള വിരിബോണി.

ജഗദാനന്ദകാരക എന്നാരംഭിക്കുന്ന ത്യാഗരാജ് പഞ്ചരത്നകൃതി. നാട്ടരാഗം ആദിതാളം. നെക്സ്റ്റ് ഐറ്റം ഈസ് എ പഞ്ചരത്നകൃതി ജഗദാനന്ദകാരക. രാഗ നാട്ട സെറ്റു ആദിതാള കമ്പോസ്ഡ് ബൈ ത്യാഗരാജ.

അനുപമ ഗുണാം ബുധി അഠാന രാഗം ഖണ്ഡചാപതാളം ത്യാഗരാജ കൃതി നെക്സ്റ്റ് ഐറ്റം ഈസ് ഇൻ രാഗ അഠാന സെറ്റ് ടു ഖണ്ഡചാപതാള കമ്പോസ്ഡ് ബൈ ത്യാഗരാജ അനുപമ ഗുണാം ബുധി

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ടി എച്ച് സുബ്രഹ്മണ്യത്തിന്റെ വയലിൻ കച്ചേരി. കുഴൽമന്നം ജി രാമകൃഷ്ണൻ മൃദംഗം, ജി മനോഹർ ഖഡം. യു ആർ ലിസണിംഗ് ടു എ വയലിൻ റിസൈറ്റൽ ബൈ ടി എച്ച് സുബ്രഹ്മണ്യം. ഹീസ് അക്കമ്പനീഡ് ബൈ കുഴൽമന്നം ജി രാമകൃഷ്ണൻ ഓൺ മൃദംഗം ആൻഡ് ജി മനോഹർ ഓൺ ഖഡം. നിധിച്ഛാല സുഖമ കല്യാണി രാഗം, മിശ്രചാപ്പത്താളം, ത്യാഗരാജകൃതി. ലാസ്റ്റ് ഐറ്റം ഓഫ് ദിസ് കൺസേർട്ട് ഈസ് നിധിച്ഛാല സുഖമ ഇൻ രാഗ കല്യാണി സെറ്റു മിശ്രചാപ്പത്താള കമ്പോസ്ഡ് ബൈ ത്യാഗരാജകൃതി.

0: ഇതുവരെ നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത് ടി എച്ച് സുബ്രഹ്മണ്യത്തിന്റെ വയലിൻ കച്ചേരി. കുഴൽമന്നം ജി രാമകൃഷ്ണൻ മൃദംഗം, ജി മനോഹർ ഖഡം. യു ആർ ലിസണിംഗ് ടു എ വയലിൻ റിസൈറ്റൽ ബൈ ടി എച്ച് സുബ്രഹ്മണ്യം. ഹി വാസ് അക്കമ്പനീഡ് ബൈ കുഴൽമന്നം ജി രാമകൃഷ്ണൻ ഓൺ മൃദംഗം ആൻഡ് ജി മനോഹർ ഓൺ ഖഡം.
1: രാഗം ഡി ടി എച്ച് ചാനലിനുവേണ്ടി ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തൃശൂർ നിലയം. ദിസ് പ്രോഗ്രാം വാസ് എ കോൺട്രിബ്യൂഷൻ by Thrissur Station of All India Radio for Ragam 24/7 DTH channel, Anytime Indian Music.